0: സുതില ഗുവൻവിദുലിയ
1: പ്രജ്ഞാവേ തുരകുലു വിവരകരണ ആധ്യാത്മിക ഹണ്ട്
2: FM 95.2 ഒസ്സേ ഗാലു ദിസ്ത്രിക്കേട്ട സഹ അന്തർജാലയിൻ sudilaradio.lk അർഹ മുള്ളു ലോവട്ടമ

0: സുധില കുവാൻ വിദുലിയ
1: പ്രജ്ഞാവേ തുറകുലു വിവരകരണ ആധ്യാത്മിക ഹണ്ട്
2: FM 95.1 ഒസ്സേ ഗാലു ദിസ്ത്രിക്കേട്ട് സഹ അന്തർജാലയിൻ സുധില റേഡിയോ ഡോട്ട് എൽ കെ അർഹ മുള്ളുലോവട്ടമ
1: സുധില കുവാൻ വിദുലിയ
3: සීවලී පිරිත ඔබට අවැසි ආහාර පාන බහුල වේවා ව්‍යාපාර දියුණුවෙන් දියුණුවට පත් වේවා රාජ චෞර සතුරු බියෙන් තොර වේවා තුන්දොස් කිපීමෙන් ඇතිවන රෝගාබාධ වලින් මිදේවා එම යහ ප්‍රාර්ථනාවන් පෙරදැරිව നിരവാത്യ ആകാരയറ്റമ ശബ്ദ ഉച്ചാരണയ കൊട്ട് സജ്ജായനാ കരുണു ലബന മെമ സീവലി പിരിതമ ശ്രവണയ കൊട്ട് ഒബത് ശാന്തിയ ഉദാകരക